ചെന്നമ്മാ കണ്ണ് സൗഖ്യമാ, ആമമ്മ കണ്ണ് സൗഖ്യന്താ. ജാനക്ക് ചിന്ന പൂന പൊട്ടിയ ഉണങ്ങി മോദി തമ്പട്ടപ്പാട് പാത്തിയാട്. യാർക്കും അഞ്ചിടാത സിംഗം താ, ഉറത്തി പാറുങ്ക മങ്കിടാത തങ്കം താ. ചെന്നമ്മാ കണ്ണ് സൗഖ്യമാ, ആമമ്മ കണ്ണ് സൗഖ്യന്താ. എന്നമ്മാ കണ്ണ് സൗഖ്യമാ, ആമമ്മ കണ്ണ് ഫാന്റാസ്റ്റിക്.